തമ്പൂരാനെ അല്ലാഹു പോലുരേ തിലവാരി പോലുരേ സിംഹമലക്ക് വയറുരേ മഞ്ഞമാരി പാലുടെ മണ്ണമതാമലക്ക കണ്ടു വേറെ കല്ലുടെ കാർഫോള പട്ടി ലേത്ത മാമിടുകൾക്ക് നില പോലെ ചെന്നിടും ഹോ തല്ലി എന്നാട് ഏൻ കുമാര ബാലചന്ദ്രനത് ഹോ തല്ലി നീ പോലക്ക്.